ഏകാധ്യായിനി ദേവി. ഹേ ദേവി, അനന്ത പരാക്രം വാള ആപ് വൈഷമീ ശക്തീഷു, വിശ്വനാ കാരണ രൂപ ആപ് മൂല പ്രകൃതീഷു, അഖാ ജഗത്നെ ആപെ മോഹിത് കരി നാഖ്യു ശ്രീ.